0: ആകാശവാണി ന്യൂസ് തിരുവനന്തപുരം.
1: ജമ്മു ആൻഡ് കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ചെയർഡ് എ ഹൈ ലെവൽ മീറ്റിംഗ് വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ശ്രീ മാതാ വൈഷ്ണോ ദേവി ഷ്രൈൻ ബോർഡ് ആൻഡ് സീനിയർ ഒഫീഷ്യൽസ് ആൻഡ് റിവ്യൂ ദി ഓഫറിംഗ്സ് ആൻഡ് ഡൊണേഷൻസ് മാനേജ്മെന്റ് സിസ്റ്റം അറ്റ് ദ ഹോളി ശ്രീ മാതാ വൈഷ്ണോ ദേവി ജി ഷ്രൈൻ ടു എൻഷുവർ കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി അക്കൌണ്ടബിലിറ്റി ആൻഡ് അഡിയറൻസ് ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഓഫറിംഗ്സ് ആൻഡ് ഡൊണേഷൻസ് റിസീവ്ഡ് അറ്റ് ദ ഹോളി ഷ്രൈൻ എ കോംപ്രിഹെൻസീവ് റിവ്യൂ ഓഫ് ദ കളക്ഷൻ കൌണ്ടിംഗ് അക്കൌണ്ടിംഗ് സേഫ് ഗാർഡിംഗ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഡെബിറ്റീസ് offerings was made during the meeting. In Jammu and Kashmir, Meteorological Centre has forecast a significant change in weather across the Union Territory from July 18th, with chances of heavy rain and flash floods in vulnerable areas. Met Office said the weather is likely to remain generally hot and humid, with scattered places witnessing brief spells of rain and thundershowers today. The Goa government has tightened regulations governing casino operations by prohibiting entry of persons below 21 years of age into casino gaming areas. The Home Department has issued a notification enforcing the new restriction. In men's cricket, hosts England defeated India by 4 wickets in second ODI of three-match series at Sophia Gardens in Cardiff last night to level the series 1-1. After being invited to bat first, Shubman Gill-led men in blue got bundled out for just 233 runs in 44 overs. Both the teams will now face each other in the series decider on Sunday at the iconic Lord's Cricket Ground. And that is the end of this news bulletin.
2: यह आकाशवाणी का भोपाल केंद्र है। थोड़ी ही देर में आप सुनेंगे प्रादेशिक समाचार।
3: आकाशवाणी का साकार हुआ सपना, जन जन सब गाएं मिल मधुर गान अपना।